0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തി ഗാനസുധ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
2: എന്റെ പേര് അൽഫോൻസ് ജോസ്. ഞാൻ കോതമംഗലത്താണ് താമസിക്കുന്നത്. 1995 മുതൽ എനിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു, അഞ്ചോഗ്രാം ചെയ്തതിന് ശേഷം മാത്രമാണ്, പല ടെസ്റ്റുകളും പറഞ്ഞു, പക്ഷെ അവസാനം പറഞ്ഞു അഞ്ചോഗ്രാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സാമ്പത്തികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. വലിയൊരു കോളേജിനായിട്ട് ചെലവാക്കാൻ എന്തുകൊണ്ടോ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം കിടപ്പാടം നിൽക്കണം, അല്ലാതെ ഉണ്ടാകുകയല്ല. അപ്പൊ എന്റെ മക്കളും ഭർത്താവും ഒക്കെ പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞു, വേണ്ട കേട്ടാ, അതിന്റെ ആവശ്യമില്ല, നമുക്ക് കേറി കിടക്കാൻ ഒരു സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു തീരുമ്പോൾ 2008 ഈ സായി സംഘത്തിന്റെ ആളുകൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചികിത്സ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അത്ര ഒരു ബോധ്യം വന്നില്ല. എങ്കിലും ഞാൻ വിഷമത്തോടുകൂടിയാണെങ്കിൽ പോലും 2008 ജൂലൈ മാസത്തില് പിന്നെ പുട്ടപർത്തിയിൽ പോകും. അതിനെന്നെ സഹായിച്ചത് പ്രത്യേകിച്ച് അത് ഏറ്റവും വലിയ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഞാൻ പറയുകയാണ്, പ്രദീപാണ് എന്നെ സഹായിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നന്ദിയുണ്ട്. ഇതുകൂടെ എന്നിട്ട് ആദ്യ റൗണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് കണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു, നിങ്ങൾക്കിപ്പോ കാര്യമായിട്ടുള്ള കുഴപ്പത്തിനകത്ത് കാണുന്നില്ല, നിങ്ങൾ അഞ്ചോഗ്രാം കഴിഞ്ഞതിന് ശേഷം വേണം വരാനെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ഒത്തിരി ആശയത്തോടെ ഓ ഇനിയൊന്നും വേണ്ട. അപ്പൊ എന്റെ ഞാനൊരു ക്രിസ്ത്യ വിശ്വാസിയാണ്, പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ഒത്തിരി ആശങ്കയുണ്ടായിരുന്നു, കാരണം ഈ സായി ബാബായെ കുറിച്ച് ഞാൻ കേട്ടിരുന്നത് ഇന്നുള്ള ബോധ്യത്തിന് വിരുദ്ധമായിട്ടായിരുന്നു കേട്ടിരുന്നത്. അപ്പൊ ആ അവസ്ഥ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോ 5 ഗ്രാമിനുള്ള പൈസ, ഞാൻ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു ആളാണ്, അപ്പൊ അവര് സഹായിച്ച് 5 ഗ്രാം നടത്തി അതിന്റെ CD ഒക്കെ ആയിട്ട് ഇവിടെ വന്നു. വന്നതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ ഓപ്പറേഷൻ നടക്കുന്ന ദിവസം ചുരുക്കി പറയാ 2008 അത് തിരുവോണ നാളാണ്. ആ തിരുവോണ നാളില് എന്നെ സഹായിക്കാനായിട്ട് ഈ കൂടെ വന്ന ഈ പ്രദീപ് നന്ദിയോടുകൂടി ഓർക്കാണ്, ആ തിരുവോണ നാളിലാണ് എനിക്കൊരു ഈ 12-ാം തീയതി സെപ്റ്റംബർ 12-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും തിരിച്ചു പോവുകയും അതുപോലെ തന്നെ പിന്നെ 2009 ജനുവരി ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് മരുന്നങ്ങൾ നിർത്തിയേക്കാം രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ മതി ഈശോ എനിക്ക് സുഖപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ എനിക്ക് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ 2 പ്രാവശ്യം എനിക്ക് ദർശനം കിട്ടുകയും ഞാൻ അനുഗ്രഹം മേടിച്ചുകൊണ്ട് തന്നെ വന്നത്. പക്ഷെ എനിക്ക് എന്നാലും ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് വന്ന് 2008 പോയി വന്ന് കഴിഞ്ഞപ്പോ ഈ പ്രദീപ് എന്നെ പറഞ്ഞു, ചേച്ചിയുടെ അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ശ്രീകുമാർ സാറ് കേട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ചേച്ചിക്ക് മരുന്നുള്ള പൈസ തന്നേക്കാം എന്ന് പറഞ്ഞ്, പൈസയല്ല മരുന്ന് എനിക്ക് അത് ആ സമയത്ത് എത്തിച്ചു തരുന്നുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നു, കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിൽ നിന്നൊന്നും എനിക്ക് ബോധ്യമായത് ഞാൻ ആയിരുന്ന അവസ്ഥ എന്താണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്കുള്ള തിരിച്ചു പോകൽ നടത്താനുള്ള തീരുമാനം എടുക്കുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അതുപോലെ എന്നെ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതിൽ ഏറ്റവും സന്തോഷവും ഉള്ള കാര്യം 2 കുടുംബങ്ങളിലെ, അതായത് ആ വീട്ടിലെ എന്നിലേക്കാളും പ്രായം കുറഞ്ഞ ഒരു 40 വയസ്സിലുള്ള ഒരു യുവാവ്, രണ്ടുപേര് അവരുടെ ഏക മാർഗീ മനുഷ്യന്റെ വരുമാനമാർഗ്ഗം ഉള്ളൂ. ആ വരുമാനം ജോയി എന്നൊരു സഹോദരന് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ പറഞ്ഞു വിടുകയും പ്രത്യേകിച്ച് അതിനൊക്കെ സഹായിച്ചത് നമ്മുടെ പ്രദീപ് ആണ് പ്രദീപിന്റെ സഹായത്തോടു കൂടി അവര് അതുപോലെ വേറൊരാളെ അതുപോലെ സഹായിച്ച് രണ്ടുപേര് ഓപ്പറേഷൻ കഴിഞ്ഞവർ വന്നു എന്നൊരു സന്തോഷത്തോടും പ്രത്യേകിച്ച് അവർ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്കുണ്ട്. അതെല്ലാം സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിട്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ എല്ലാ ജനങ്ങളിലും എന്റെ ഭർത്താവും കൂടെ വരുന്നതാണ്. ഇന്ന് അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു അറ്റാക്കൊക്കെ ഉണ്ടായാൽ അത് രണ്ടായിരത്തി അദ്ദേഹത്തോട് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറയത്തക്ക ദുശീലങ്ങൾ പറയത്തക്ക നല്ല ഒരു ദുശീലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അനുഭവം കൊണ്ട് പറയണം, അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വിഷമമുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എന്റെ അവസ്ഥ മാനിച്ച് അതിലേക്കുള്ള തിരിച്ചുപോക്കലിന് എന്നാൽ ആകുന്ന വിധം ഞാൻ ശ്രമിക്കുന്നു. എന്നെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട് ഓം ശ്രീ സായി റാം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം ശ്രീ കാവാലം ശ്രീകുമാർ.

ഭക്തൻ. സ്വാമി, ഞങ്ങൾക്കറിവില്ലാത്ത ഏത് ആധ്യാത്മിക മാർഗങ്ങളെപ്പറ്റിയും ചോദിച്ചുകൊള്ളട്ടെയോ? സ്വാമി, സംശയിക്കേണ്ട, അതിനെന്ത് തടസ്സം? സംശയിക്കുന്നതെന്തിന്? ഞാൻ ഇവിടെ ഇരിക്കുന്നത് മറ്റെന്തിനാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടാത്തവ വിശദീകരിച്ചു തരുവാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്? ഭയമോ മടിയോ കൂടാതെ നിങ്ങൾക്ക് ചോദിക്കാം. മറുപടി തരാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അറിയാൻ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആയിരിക്കണം ചോദിക്കുന്നത് എന്നു മാത്രം. ഭക്തൻ, എന്നാൽ ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നത് നന്നല്ലെന്നാണ് മുതിർന്നവരിൽ ചിലർ പറയുന്നത്. അത് ശരിയാണോ സ്വാമി?

സ്വാമി, അത് ശരിയല്ല. ശിഷ്യൻ മറ്റാരെ സമീപിക്കും? അവന് ഗുരു സർവസ്വവുമായിരിക്കെ എല്ലാമെല്ലാം അദ്ദേഹവുമായി ആലോചിച്ച് ചെയ്യുകയാണ് ഉത്തമം. ഭക്തൻ, തർക്കങ്ങളൊന്നും പറയാതെ മുതിർന്നവർ പറയുന്നതെല്ലാം ബഹുമാനപുരസരം ചെയ്തുകൊള്ളണമെന്നാണ് ചിലർ പറയാറുള്ളത്. സ്വാമിയുടെ ആജ്ഞയും അതുതന്നെയോ? സ്വാമി, അവരിൽ പൂർണ്ണ വിശ്വാസവും അവരുടെ വാക്കുകൾക്ക് വിലയും ഉണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാകും വരെ അവരുടെ കൽപ്പനകളെ ബഹുമാനപുരസരം നിങ്ങൾക്ക് എങ്ങനെ അനുസരിക്കാൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും വരെ അവരുടെ ആജ്ഞകളുടെ പ്രാധാന്യവും വിലയും ചോദിച്ചറിയുന്നതിൽ തെറ്റൊന്നുമില്ല. ഭക്തൻ, സ്വാമി ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിച്ചുകൂടാ? ലോകം അപ്പാടെ വഞ്ചന തന്നെയല്ലേ? നല്ലവരെന്ന് വിശ്വസിച്ചു പോരുന്നവർ തിന്മകൾ നിറഞ്ഞവരായി തീർന്നാൽ പിന്നെ എങ്ങനെ അവരിൽ വിശ്വാസം വളരും? സ്വാമി, ശരിയാണ് എന്റെ കുട്ടി. ഇഹലോകത്തോ പരലോകത്തോ ഉള്ള ആരില്ലെങ്കിലും വിശ്വാസം അർപ്പിക്കേണ്ടതിന്റെ ആവശ്യമെന്ത്? ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അനന്തരം ഈശ്വരനിൽ, പരമാത്മാവിൽ വിശ്വസിക്കുക. ഇവ രണ്ടിലും വിശ്വാസമർപ്പിച്ചാൽ പിന്നെ നന്മതിന്മകളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. ഭക്തൻ, സ്വാമി ചിലപ്പോൾ ഈശ്വരവിശ്വാസം പോലും മങ്ങിപ്പോകാറുണ്ട്, അതിനെന്താണ് കാരണം? സ്വാമി, വെറും ഭൗതിക വസ്തുക്കളാൽ വഞ്ചിതനാകുകയും ആ വസ്തുക്കളുടെ നേട്ടം അസാധ്യമായി തീരുകയും ചെയ്യുമ്പോൾ ഈശ്വരവിശ്വാസം കുറഞ്ഞുപോകാൻ ഇടയാകുന്നു. അതുകൊണ്ട് അത്തരം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു കളയുകയാണ് വേണ്ടത്. ആത്മീയ ബന്ധങ്ങൾക്ക് മാത്രം ആഗ്രഹിക്കുക. അങ്ങനെയായാൽ സംശയങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ പിടികൂടുകയില്ല. ഇക്കാര്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഈശ്വരവിശ്വാസം. അതില്ലെങ്കിലോ ചെറുതും വലുതുമായ ഏതിനേയും സംശയിച്ചു തുടങ്ങുകയാകും ഫലം. ഭക്തൻ, പരമാത്മാവ് എന്ന സത്യം നമുക്ക് പൂർണ്ണമായും ബോധ്യമാകും വരെ മഹാത്മാക്കളുടെയും സത്തുക്കളുടെയും സംസർഗവും ഒരു ഗുരുവും അത്യാവശ്യമാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതെല്ലാം ആവശ്യമാണോ സ്വാമി? സ്വാമി, അതിനെന്ത് സംശയം? മഹത്തുക്കളുടെയും സജ്ജനങ്ങളുടെയും സംസർഗം ആവശ്യമാണ്. പരമസത്യം ബോധ്യപ്പെടുത്തി തരാൻ ഒരു ഗുരു കൂടിയേ തീരൂ. എന്നാൽ ഇക്കാര്യത്തിൽ വളരെ കരുതൽ വേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ ഇക്കാലത്ത് അപൂർവം എന്നേ പറയേണ്ടു. വഞ്ചകന്മാർ വളരെ വർദ്ധിച്ചിരിക്കുന്നു. യഥാർത്ഥ ഗുരുക്കന്മാർ സ്വാനുഭൂതി തേടി ഏകാന്തവാസത്തിന് പ്രേരിതരാകുകയും ചെയ്തു പോരുന്നു. യഥാർത്ഥ യോഗ്യതയുള്ള ഗുരുക്കന്മാർ വേണ്ടുവോളമുണ്ടെങ്കിലും അവരെ ലഭിക്കുക അത്ര എളുപ്പമല്ല. അത്തരം ഒരാളെ ഭാഗ്യവശാൽ കണ്ടുകിട്ടിയാൽ പോലും ഒരൊറ്റ സദ്വാക്യത്തിലധികം നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും കിട്ടുകയുമില്ല. നിങ്ങളെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ച് സമയം കൊല്ലാനും അദ്ദേഹം ഉരുമ്പെടുകയില്ല. ഗുരുവിനെ കണ്ടുപിടിക്കാൻ തിടുക്കത്തിൽ ശ്രമിക്കേണ്ടതുമില്ല. ഭക്തൻ, അപ്പോൾ പിന്നെ എന്താണൊരു വഴി? സ്വാമി, വഴിയില്ലേ? വേദശാസ്ത്ര പുരാണേതിഹാസങ്ങൾ അതിനുള്ള വഴികളാണല്ലോ. അവ പഠിച്ചു മനസ്സിലാക്കുക, അവ നൽകുന്ന പാഠങ്ങളനുസരിച്ച് ജീവിച്ച് അനുഭവസമ്പത്ത് കരസ്ഥമാക്കുക, അവയുടെ അർത്ഥവും പൊരുളും പണ്ഡിതന്മാരിൽ നിന്ന് ഗ്രഹിക്കുക, അവ ആചരിക്കുക, ഗുരുവും ഈശ്വരനുമായി സങ്കൽപ്പിച്ച് പരമാത്മാവിനെ ധ്യാനിക്കുക. അപ്പോൾ പ്രസ്തുത ഗ്രന്ഥങ്ങൾ തന്നെ ഗുരുവിനെപ്പോലെ നിങ്ങളെ സഹായിക്കും. എന്തുകൊണ്ടെന്ന് പറയാം. ഗുരുവെന്നാൽ തന്നെ എന്താണ്? നിങ്ങളുടെ മനസ്സ് ഈശ്വരനിൽ ഉറപ്പിക്കാൻ യാതൊന്നാണോ സഹായകമാകുന്നത് അതാണ് ഗുരു. പരമാത്മാവിനെ തന്നെ ഗുരുവായി സങ്കൽപ്പിച്ച് പരിപൂർണ ഭക്തിയോടെ സാധനാനുഷ്ഠാനം ചെയ്താൽ സർവേശ്വരൻ തന്നെ പ്രത്യക്ഷനായിട്ട് ഒരു ഗുരുവിനെപ്പോലെ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശിച്ചു തരും. അതുമല്ലെങ്കിൽ സാധനാനുഷ്ഠാന ഫലമായി നിങ്ങൾക്കൊരു സദ്ഗുരുവിനെ ലഭിക്കുവാൻ സർവേശ്വരൻ തന്നെ അനുഗ്രഹിച്ചു എന്നും വരും. ഭക്തൻ, എന്നാൽ സ്വാമി, ഇക്കാലത്ത് ചില വലിയ ആളുകൾ ചോദിക്കുന്നവർക്കെല്ലാം ഉപദേശം കൊടുത്തു പോരുന്നുണ്ട്.
അവരെ സദ്ഗുരുവെന്ന് പറയാമോ സ്വാമി? സ്വാമി, അവർ സദ്ഗുരു ആണെന്നോ അല്ലെന്നോ ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയുവാനുള്ളൂ. പ്രശംസകളുമായി തന്നെ സമീപിക്കുന്നവർക്കെല്ലാം അവരുടെ ഭൂതഭാവികളെയോ യോഗ്യതകളെയോ അർഹതയോ കുറിച്ചൊന്നും പരിഗണിക്കാതെ ഉപദേശം നൽകുന്നത് ഒരു സദ്ഗുരുവിന്റെ ലക്ഷണമല്ല തന്നെ. ഭക്തൻ: സ്വാമിൻ, എനിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. ഒരു വലിയ ആൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നപ്പോൾ വളരെ പേർ അദ്ദേഹത്തെ സമീപിച്ച് ഉപദേശം വാങ്ങി. അതുകണ്ട് ഞാനും ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് ഒരു ഉപദേശത്തിന് അപേക്ഷിച്ചു. അദ്ദേഹം എനിക്ക് ഒരു നല്ല ഉപദേശവും തന്നു. ഞാൻ ആ മന്ത്രം കുറേ നാൾ ഉരുവിട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മഹാത്മാവെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഒരു തട്ടിപ്പുകാരനായിരുന്നുവെന്ന്. അന്നു മുതൽ അദ്ദേഹം ഉപദേശിച്ചു തന്ന നാമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ മന്ത്രം ഉപേക്ഷിച്ചു കളയുകയും ചെയ്തു. ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ സ്വാമി? സ്വാമി, ആ സംഭവത്തിലെ തെറ്റും ശരിയും എന്തെന്ന് നിങ്ങൾ സംശയിക്കുന്നുവോ? ചെയ്തത് വളരെ തെറ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോലെ ഗുരു ശിഷ്യന്റെ യോഗ്യത പരിശോധിച്ച് അറിയും വിധം തന്നെ ശിഷ്യനും ഉപദേശം വാങ്ങും മുമ്പേ ഗുരുവിന്റെ യോഗ്യതകളും സൂക്ഷ്മമായി പരിശോധിച്ചറിഞ്ഞിട്ടായിരിക്കണം ഉപദേശം വാങ്ങുക. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പൊടുന്നനവേ ഉപദേശം സ്വീകരിച്ചതാണ് നിങ്ങളുടെ ആദ്യത്തെ തെറ്റ്. ശരി, യോഗ്യതകൾ ഒന്നുമേയില്ലാത്ത ഗുരു മന്ത്രോപദേശം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ കൂടി നിങ്ങൾ വ്രതം ലംഘിച്ച് നാമജപം നിർത്തിയതെന്തിന്? രണ്ടാമത്തെ തെറ്റതാണ്. അതായത് മറ്റൊരാളുടെ തെറ്റ് പാവനമായ ഈശ്വരനാമത്തിൽ ആരോപിച്ചത്. ഉപദേശം സ്വീകരിക്കും മുമ്പേ കുറച്ചുകാലം അദ്ദേഹത്തിന്റെ യോഗ്യതകളെപ്പറ്റി അന്വേഷിച്ചറിയുകയും അദ്ദേഹത്തിൽ വിശ്വാസം ഉറപ്പിക്കുകയും വേണ്ടതായിരുന്നു. അനന്തരം അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കാനുള്ള അന്തപ്രേരണ ഉണ്ടാകുമ്പോൾ മാത്രം ഉപദേശം സ്വീകരിക്കേണ്ടതുമായിരുന്നു. എന്നാൽ ഒരിക്കൽ നിങ്ങളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മന്ത്രം ഉരുവിടുക തന്നെ വേണം. പ്രയാസങ്ങൾ എന്തുതന്നെയായിരുന്നാലും അത് കൈവെടിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അംഗീകരിച്ചതിനും അതേപടി ആലോചനാശൂന്യമായി തന്നെ തള്ളിക്കളഞ്ഞതിനും ഉള്ള ഉത്തരവാദിത്വം നിങ്ങളുടേതു തന്നെയായിരിക്കും. സംശയമുള്ളപ്പോഴും നിങ്ങൾക്ക് ഒരു ഉപദേശം സ്വീകരിക്കാം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു നാമമായിരിക്കാം അതെന്നും വരാം. എന്നാൽ ഒരിക്കൽ അംഗീകരിച്ച ശേഷം അത് തള്ളിക്കളഞ്ഞുകൂടാ. ഭക്തൻ: അങ്ങനെ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് എന്താണ് ദോഷം? സ്വാമി: എന്റെ കുട്ടി, അത് പറയാം. ഗുരുഭക്തിയില്ലായ്മയും ഈശ്വരനാമത്തിന്റെ തിരസ്കരണവും ഇവ രണ്ടും കൂടിയായാൽ നിങ്ങളുടെ ഏകാഗ്രമായ പരിശ്രമഫലം വാടിക്കരിഞ്ഞുപോകും. കേടുപിടിച്ച വിത്തിന് വൻമരമായി വളരുക സാധ്യമല്ലെന്ന ചൊല്ലു കേട്ടിട്ടില്ലേ? ഭക്തൻ: ശിഷ്യന് വേണ്ട യോഗ്യതകൾ ഇല്ലെങ്കിൽ കൂടി ഗുരു മന്ത്രോപദേശം ചെയ്താലോ? സ്വാമി: അത്തരം ഒരു ഗുരു ഗുരുവെന്ന പേരിനെ അർഹനല്ല. അദ്ദേഹത്തിന്റെ തെറ്റിന്റെ ഫലം നിങ്ങളൊട്ട് അനുഭവിക്കേണ്ടി വരികയുമില്ല. ആ തിന്മയുടെ ദുഷ്ഫലം അദ്ദേഹം തന്നെ ഭുജിക്കേണ്ടി വരുമെന്ന് മാത്രം. ഭക്തൻ: പിന്നീടൊരവസരത്തിൽ ഗുരു യോഗ്യനല്ലെന്ന് ബോധ്യമായാലും ശിഷ്യൻ ഗുരുവിന് നൽകിയ പ്രതിജ്ഞാനുസരണം പ്രവർത്തിക്കുകയും ഗുരുവിനെ പഴയപടി തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പക്ഷം ലക്ഷ്യം പ്രാപിക്കാമോ സ്വാമി? സ്വാമി: തീർച്ചയായും. അതിനെന്ത് സംശയം? ഏകലവിന്റെ കഥ കേട്ടിട്ടില്ലേ? ദ്രോണാചാര്യർ അദ്ദേഹത്തെ ശിഷ്യനായി അംഗീകരിച്ചില്ല. എങ്കിലും അദ്ദേഹം ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ച് അത് ദ്രോണാചാര്യർ തന്നെയെന്ന ഭാവേന പൂജിക്കുകയും അസ്ത്രവിദ്യയിലും ഇതര കലകളിലും സാമർത്ഥ്യം സമ്പാദിക്കുകയും ചെയ്തുവല്ലോ. ഒടുവിൽ അനീതിയാൽ അജ്ഞാനതിമിരം ബാധിച്ച ഗുരു ഏകലവിന്റെ തള്ളവിരൽ ദക്ഷിണയായി നൽകണമെന്ന് ആജ്ഞാപിച്ചപ്പോൾ സന്തോഷപുരസരം അത് നൽകി. ഗുരുവിന്റെ തെറ്റ് ഏകലവ്യനെ ബാധിച്ചുവോ? ഭക്തൻ: അതുകൊണ്ട് എന്തുണ്ടായി? ഏകലവ്യന്റെ അസ്ത്രവിദ്യാ പാഠവും പാഴായി എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ അവസാന ഫലം എന്തായിരുന്നു? സ്വാമി:
തന്റെ കഴിവുകൾ പ്രയോഗിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെങ്കിലും പരിശീലനകാലത്ത് സമ്പാദിച്ച സ്വഭാവദാർഢ്യം നഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ ത്യാഗം മൂലം ഏകലവ്യൻ സമ്പാദിച്ച കീർത്തി മാത്രത്താൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരവും സാധ്യമായില്ലേ? ഭക്തൻ: അത് ശരിയാണ് സ്വാമി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിമേൽ എങ്കിലും ഈശ്വരനാമം കളഞ്ഞുകുളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുകൊണ്ട് സ്വാമി തന്നെ കാരുണ്യപൂർവം എനിക്കൊരു ഉപദേശം നൽകാൻ പ്രാർത്ഥിക്കുന്നു. സ്വാമി: ഒരാൾ രാത്രി മുഴുവൻ രാമായണ നാടകം കണ്ട ശേഷം രാമന് സീതയുമായി എന്തു ബന്ധമാണുള്ളതെന്ന് പിറ്റേ ദിവസം രാവിലെ ചോദിച്ച കഥ പോലിരിക്കുന്നു നിങ്ങളുടെയും കഥ. നിങ്ങൾക്ക് വേണ്ടിടത്തോളം അർഹത ലഭിച്ചു കഴിയുമ്പോൾ ഗുരുവും ഉപദേശവും താനെ വന്നുചേർന്നുകൊള്ളുമെന്നാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവ സ്വയം വന്നുചേരുക തന്നെ ചെയ്യും, ചോദിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ശിഷ്യൻ ഉപദേശത്തിനാവശ്യപ്പെടുകയേ അരുത്. എന്തെന്നാൽ താൻ അതിന് പാകമായോ എന്ന് അയാൾക്ക് സ്വയം അറിയുക സാധ്യമല്ല. തക്ക സമയം വരുമ്പോൾ ഗുരു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളും. ഒന്നിലധികം പ്രാവശ്യം ഉപദേശം വാങ്ങരുത്, അത് ആവർത്തിക്കത്തക്കതല്ല. ഒരു ഉപദേശം തള്ളിക്കളഞ്ഞ് മറ്റൊന്ന് തന്നിഷ്ടപ്രകാരം കൈവരിച്ചാൽ വിവാഹിതയായ ഒരു സ്ത്രീ വഴിപിഴച്ച് നടക്കും പോലെയായിരിക്കും അത്. ഭക്തൻ: അപ്പോൾ പിന്നെ എന്റെ വിധി എന്തായിരിക്കും സ്വാമി? എനിക്ക് രക്ഷാമാർഗം ഒന്നുമില്ലേ സ്വാമി? സ്വാമി: ചെയ്തുപോയ തെറ്റിന് പശ്ചാത്തപിക്കുക, അതേസമയം ഉപദേശരൂപേണ ലഭിച്ച നാമത്തിൽ ധ്യാനിക്കുക. നാമസ്മരണയ്ക്ക്, ജപത്തിനല്ല, എത്ര ഈശ്വരനാമങ്ങളും നിങ്ങൾക്കുരുവിടാം. എന്നാൽ ധ്യാനത്തിന് ഉപദേശം മുഖേന ലഭിച്ച നാമം മാത്രമേ ഉപയോഗപ്പെടുത്താവൂ. ഇക്കാര്യം ഓർമ്മയിലിരിക്കട്ടെ. നാമത്തിൽ മാറ്റം വരുത്തിക്കൂടാ. തുടർച്ചയായ ശ്രദ്ധയും പരിശ്രമവും വഴി നിങ്ങളെ തന്നെ പരിവർത്തനം ചെയ്യുക. ഭക്തൻ: സ്വാമി, ഇന്നത്തെ ഈ ദിവസം മഹനീയമായ ഒരു ദിനം തന്നെ. എന്തെന്നാൽ സ്വാമി നൽകിയ സന്ദേശം മുഖേന എന്റെ സംശയങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാമി അരുളി ചെയ്തതുപോലെയാണ് കാര്യം. ഉപദേശം സംശയമുളവാക്കി, സ്വാമിയുടെ സന്ദേശം സംശയനിവാരണമുണ്ടാക്കി. അനുവാദമുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് മടങ്ങിയിട്ട് ഏതാനും പുതിയ സംശയങ്ങളുമായി സന്നിധിയിലെത്തിക്കൊള്ളാം. അങ്ങനെ സംശയനിവാരണം ചെയ്ത് തൽസ്ഥാനത്ത് എനിക്ക് ശാന്തിയും ആനന്ദവും കൈവരുത്തുകയും ചെയ്യാമല്ലോ. സ്വാമി ആജ്ഞാപിക്കുന്ന പക്ഷം അടുത്ത മാസത്തിൽ വീണ്ടും വന്ന് കണ്ടുകൊള്ളാം. സ്വാമി: ശരി, കൊള്ളാം. നിങ്ങളെപ്പോലെയുള്ളവർ സദാപി ഈശ്വരനാമം സ്മരിക്കുകയും ജീവിതത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം ഗ്രഹിക്കുകയും സന്ദേശത്തെ വിശ്വാസദാർഢ്യത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ട് സംശയനിവൃത്തി വരുത്തണം. അതുതന്നെ ആണ് എനിക്കാവശ്യവും. എപ്പോൾ വന്നാലും എന്തു വന്നാലും ദുഃഖവും സംശയവും മനക്ലേശങ്ങളും അകറ്റാനുള്ള മാർഗം എന്നിൽ നിന്ന് ഗ്രഹിക്കുക. ദുഃഖിക്കരുത്. എന്തെന്നാൽ ദുഃഖിതന് ഒരു സാധനയും സാധ്യമല്ല. ദുഃഖമുണ്ടെങ്കിൽ സാധനാനുഷ്ഠാനം പനിനീർ ചാരത്തിലൊഴിക്കും പോലെ ആയിപ്പോകും. ശരി, പോയി വരൂ. ഭക്തിഗാനാമൃതം.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം ആന്റി.
1: സായിറാം കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? പഴയ പാഠങ്ങളെല്ലാം പഠിച്ചില്ലേ?
2: ഉവ്വ ആന്റി, അഷ്ടോത്തരം എടുത്തതുവരെ ഞങ്ങൾക്ക് കാണാപാഠം അറിയാം.
1: ദിവസവും ചൊല്ലാറുണ്ടോ?
3: ചില ദിവസം മറന്നുപോകും.
1: എന്തിനാ മറക്കുന്നത്? സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ ദിവസവും ചൊല്ലുക, അപ്പോൾ പെട്ടെന്ന് പഠിക്കും. ഇനി 37-ാമത്തെ അഷ്ടോത്തരം പഠിക്കാം. ഏതാണ് 37-ാമത്തെ നാമം?
0: ഓം ശ്രീ സായി ആനന്ദദായ നമഃ.
1: ആനന്ദായ നേരത്തെ പഠിച്ചു. ആനന്ദായ എന്നാൽ എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ആൾ. ആനന്ദദായ എന്നാൽ ആനന്ദത്തെ നൽകുന്ന ആൾ എന്നർത്ഥം. മറ്റുള്ളവർക്ക് ആനന്ദത്തെ കൊടുക്കുന്ന ആൾ എന്നർത്ഥം. സ്വാമിയുടെ ദർശനം തന്നെ നമുക്ക് മനസ്സിന് എന്തൊരാനന്ദമാണ് നൽകുന്നത്.
2: പക്ഷേ ഇപ്പോൾ സ്വാമിയെ കാണാൻ പറ്റുകയില്ലല്ലോ.
1: പക്ഷേ സമാധി മണ്ഡപം ദർശിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്നു. കുൽവന്ത് ഹാളിൽ കടക്കുമ്പോൾ തന്നെ നമുക്ക് അത് അനുഭവമാകും.
3: ശരിയാ, ഒരു ആന്റി പോയിരുന്നു, ആ ആന്റിയും ഇങ്ങനെ തന്നെ പറഞ്ഞു.
1: ഷിർദി സായിബാബയുടെ കാലത്ത് ജീവിച്ചിരുന്ന കാക്ക സാഹിബ് അദ്ദേഹത്തിന്റെ വലിയ ഭക്തനായിരുന്നു. MS ദീക്ഷിത് എന്നയാൾ കാക്ക സാഹിബിന്റെ അനന്തരവനായിരുന്നു. ഒരിക്കൽ ഷിർദി ബാബ ദീക്ഷിതിന്റെ തലയിൽ ഉറക്കെ ഒരടി കൊടുത്തു. ദീക്ഷിത് കാക്ക സാഹിബിനോട് പരാതി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ തലയിൽ അടിച്ചതിനാൽ ഇനി ഒരിക്കലും ഞാൻ ബാബയെ കാണാൻ പോകില്ല.
4: ബാബ എന്തിനാണ് അടിച്ചത്?
1: ദീക്ഷിതിന് വിട്ടുമാറാത്ത ഒരു തരം തലവേദനയുണ്ടായിരുന്നു. ആ അടി കഴിഞ്ഞപ്പോൾ തലവേദന പിന്നെ വന്നിട്ടില്ല. കാക്ക സാഹിബ് ദീക്ഷിതിനോട് പറഞ്ഞു, ആ ഒരടി കൊണ്ടാണ് നിന്റെ തലവേദന മാറിക്കിട്ടിയത്. സ്വാമി അടിച്ചത് തലയെ അല്ല, തലവേദനയെയാണ്. പിന്നീട് അദ്ദേഹത്തിന് തലവേദന ഉണ്ടായിട്ടേയില്ല.
2: അത് വലിയ അത്ഭുതമാണല്ലോ, പിന്നെ തലവേദന വന്നിട്ടേയില്ലേ?
1: ഇല്ല, 70 വയസ്സിനിടയിൽ ഒരിക്കൽ പോലും തലവേദന അദ്ദേഹത്തിന് വന്നിട്ടില്ല. ഒരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് ഗുരുചരിതം സപ്താഹമായി വായിച്ചു തീർത്തു. ആ രാത്രിയിൽ അദ്ദേഹത്തിനൊരു സ്വപ്നദർശനം കിട്ടി.
2: ഗുരുചരിതം ഏത് പുസ്തകമാണ്?
1: ഷിർദി ബാബയുടെ കഥയുള്ള സച്ചരിതം എന്ന പുസ്തകം.
3: ആ പുസ്തകം അമ്മ വായിക്കാറുണ്ട്.
4: എന്തായിരുന്നു സ്വപ്നം?
1: രണ്ടരികിലും മരങ്ങൾ വച്ചു പിടിപ്പിച്ച ഒരു വീതിയേറിയ വഴിയും അതിന്റെ അറ്റത്ത് അതിമനോഹരമായ ഒരു മന്ദിരവും കണ്ടു. രണ്ടു തവണ തന്റെ പേര് ആരോ മൃദുലമായി വിളിക്കുന്നതും കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു നീണ്ട അങ്കി ധരിച്ച് വളരെ മനോഹരമായ ആകാരത്തോടുകൂടി തിളക്കമാർന്ന ശോഭ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കറുത്ത മുടികൊണ്ടുള്ള ഒരു പരിവേഷവും കണ്ടു. തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുന്നതായി ദീക്ഷിതിന് തോന്നി. ആ മനോഹര സ്വപ്നം അവസാനിക്കുകയും ചെയ്തു.
2: അത് സത്യസായി ഭഗവാനായിരുന്നു അല്ലേ?
1: അതെ. അതിനുശേഷം ഒരു ദിവസം ദീക്ഷിത് തന്റെ കൂട്ടുകാരനായ ഡോക്ടറുടെ വസതിയിൽ പോയി. അവിടെ സ്വീകരണമുറിയിൽ താൻ സ്വപ്നത്തിൽ കണ്ട അതേ ആളിന്റെ മനോഹരമായ ഒരു ചിത്രം കണ്ടു. അന്വേഷിച്ചപ്പോൾ അത് ഷിർദി ബാബയുടെ പുനരവതാരമായ ശ്രീ സത്യസായി ബാബയുടെ ചിത്രമാണെന്ന് മനസ്സിലായി.
3: അദ്ദേഹം വണ്ടടിച്ചു പോയിട്ടുണ്ടോ അല്ലേ ആന്റി?
1: സ്വാമിയെ നേരിട്ട് കാണുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായതിനാൽ തന്റെ കൂട്ടുകാരനായ ഡോക്ടറോടും മറ്റു ചിലരോടുമൊപ്പം അദ്ദേഹം പ്രശാന്തി നിലയത്തിലെത്തി.
2: അദ്ദേഹത്തെ പ്രശാന്തി നിലയത്തിലേക്ക് എത്തിക്കാനായിരുന്നു ഈ സ്വപ്നം അല്ലേ ആന്റി?
1: അതെ, താൻ സ്വപ്നത്തിൽ കണ്ട വഴിയും അതേ മനോഹര സൌധവും കണ്ട് അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപത്തിൽ സ്വാമിയെ കണ്ടപ്പോൾ അദ്ദേഹം ആനന്ദത്തിൽ മുഴുകിപ്പോയി.
3: സ്വാമി ദീക്ഷിതനോട് സംസാരിച്ചോ?
1: സ്വാമി ദീക്ഷിതനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീക്ഷിതന്റെ പോക്കറ്റിൽ എപ്പോഴും കാക്കാ സാഹിബിന്റെ ഒരു ചിത്രം സൂക്ഷിക്കുമായിരുന്നു. സ്വാമി പറഞ്ഞു, എനിക്ക് നിന്റെ അമ്മാമനെ അറിയാം. ഞാൻ 8 വർഷത്തിനു ശേഷം പുനരവതരിക്കുമെന്ന് അയാൾക്കാണ് വെളിപ്പെടുത്തിയിരുന്നത്. സ്വാമിക്ക് താൻ വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഷിർദി ബാബയുമായുള്ള സാദൃശ്യം കണ്ട് ദീക്ഷിത് ഹർഷപുളകിതനായി. സായി ആളുകളെ ഹർഷപുളകിതരാക്കുന്ന അങ്ങയുടെ ചരണകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ആനന്ദദായ നമഃ.
1: അടുത്ത നാമം ചൊല്ലു.
0: ഓം ശ്രീ സായി ആർത്തത്രാണ പരായണായ നമഃ.
1: അർത്ഥം നോക്കാം. ആർത്തർ എന്നാൽ ദീനർ, അതായത് വിഷമിക്കുന്നവർ, ദുഃഖിക്കുന്നവർ എന്നൊക്കെ അർത്ഥം. ത്രാണപരായണൻ എന്നാൽ രക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ. ഒരിക്കൽ മൈസൂരിനടുത്ത് ഭദ്രാവതിയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ തന്റെ അമ്മയോടും സുഖമില്ലാത്ത സഹോദരിയോടും കൂടി പ്രശാന്തി നിലയത്തിൽ എത്തി. ആ പെൺകുട്ടിയുടെ കാലുകൾക്ക് കഴിഞ്ഞ 2 വർഷമായി ചലനശേഷി ഉണ്ടായിരുന്നില്ല.
4: അയ്യോ പാവം, എന്തുപറ്റി? പോളിയോ ആണോ?
3: സ്വാമി കാല് ശരിയാക്കി കൊടുത്തോ?
1: അവളുടെ വിഷമതകൾ കണ്ട് അവർ വലിയ ദുഃഖിതരായിരുന്നു. അവരെ സ്വാമി ഇന്റർവ്യൂവിന് വിളിച്ചു. സഹോദരൻ അവളെയെടുത്ത് ഇന്റർവ്യൂ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ആ പെൺകുട്ടി തന്റെ സഹോദരന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് വരുന്നതും കാണാറായി. പ്രശാന്തി നിലയത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുവാൻ സ്വാമി അവളോട് പറഞ്ഞിരുന്നു. തന്റെ ഇരുവശങ്ങളിലായി നടക്കുന്ന അമ്മയെയും സഹോദരനെയും താങ്ങിക്കൊണ്ട് അവൾ 3 പ്രദക്ഷിണം വെച്ചു. പിറ്റേ ദിവസം മുതൽ ആരുടെയും സഹായം കൂടാതെ അവൾ മന്ദിരത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന കാഴ്ച എല്ലാവരെയും സന്തോഷപ്പെടുത്തി.
2: ആ അമ്മയ്ക്ക് എത്ര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ?
3: ആ അമ്മയുടെ ഭാഗ്യം തന്നെ.
1: ഭഗവത്ഗീതയിൽ പങ്കും ലംഘയതേ ഗിരിം എന്ന് പറയുന്നത് പോലെ നടക്കാൻ പറ്റുകയില്ല എന്ന് കരുതിയിരുന്ന അസുഖം സ്വാമി തന്നെ മാറ്റിക്കൊടുത്തു. ആ കുടുംബത്തിന്റെ സങ്കടം മാറ്റിക്കൊടുത്തു.
2: ആന്റി, ഇപ്പോഴും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ സുഖക്കേടൊക്കെ മാറ്റിത്തരുമോ?
1: തീർച്ചയായും. പക്ഷേ പ്രാർത്ഥന ആത്മാർത്ഥമായ ഭക്തിയോടുകൂടിയ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. വെറും വഴിപാടായി പരീക്ഷണത്തിന് വേണ്ടി ആവരുത്. സ്വാമി പറയുന്നു, ഒരു ഭക്തൻ തന്റെ സർവസ്വവും ശരീരവും മനസ്സും ജീവിതം തന്നെയും എനിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടായിരിക്കുകയും അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരത്തിൽ പ്രാർത്ഥനയുടെ പോലും ആവശ്യമില്ല. സായി എപ്പോഴും പരദുഃഖത്തെ അകറ്റുവാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് ഞങ്ങളുടെ 100 കോടി പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി ആർത്തത്രാണ പരായണായ നമഃ.
1: അടുത്ത നാമം ഏതാണ്?
0: ഓം ശ്രീ സായി അനാഥനാഥായ നമഃ.
1: അനാഥൻ എന്താണ് അർത്ഥം പറയൂ?
4: ആരും ഇല്ലാത്തവൻ.
1: കറക്റ്റ്. നാഥൻ എന്നാൽ നാഥനായിട്ടുള്ളവൻ, സംരക്ഷകനായിട്ടുള്ളവൻ എന്നൊക്കെ അർത്ഥം. സ്വാമിയോടൊപ്പം ഉണ്ടായിരുന്ന കാരുണ്യാനന്ദയുടെ ഒരു അനുഭവം പറയാം.
2: ശരി ആന്റി, സ്വാമിയുടെ മഹിമ കേൾക്കാൻ നല്ല രസമാണ്.
1: കാരുണ്യാനന്ദ രാജമന്ത്രിയിൽ അഗതികൾക്കും അശരണർക്കുമായി ഒരു ആശ്രമം നടത്തുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം തന്റെ അനാഥാശ്രമത്തിനു മുമ്പിൽ 2 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ ദുഃഖിതനായ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവൾ ഗർഭവതിയും രോഗിയും ആയിരുന്നു.
3: പാവം, അവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല അല്ലേ?
2: ഞങ്ങൾ അനാഥാലയത്തിൽ പോയപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടു.
1: സ്വാമി കാരുണ്യാനന്ദ ആ സ്ത്രീയെ ഒരാശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും കുട്ടിയെ അനാഥാലയത്തിൽ ചേർക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ആ സ്ത്രീ ഒരാഴ്ചയ്ക്കകം പ്രസവിക്കുമെന്ന് ഡോക്ടർമാർ കരുതി. അവരെ കിടത്തിയിരുന്ന മുറിയിലെ ചുമരിൽ സ്വാമിയുടെ ഒരു പടം തൂക്കിയിട്ടിരുന്നു. ആ പടത്തിൽ സ്വാമിയുടെ കയ്യിൽ കുറച്ച് തെങ്ങിന്റെ ഓലകൾ ഉണ്ടായിരുന്നു. ആ പടത്തിന് സാധു അമ്മ എന്നാണ് പേരിട്ടിരുന്നത്.
2: സാധു അമ്മ എന്നാൽ സാധുക്കളുടെ അമ്മ അല്ലേ?
1: അതെ. ഒരു ദിവസം വൈകുന്നേരം ആശുപത്രിയിലെ ജീവനക്കാർ ഒരു സിനിമ കാണാൻ പോയിരുന്നു. അവർ മടങ്ങിയെത്തിയപ്പോൾ അവരെ സ്വീകരിച്ചത് ഒരു ആശ്ചര്യ വാർത്തയാണ്.
3: അതെന്ത് വാർത്തയാണ്? സ്വാമി അവിടെ വന്നോ?
1: അനാഥയായ ആ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത് അവർ കണ്ടു.
4: ആരുമില്ലാത്തപ്പോഴോ?
1: ആ കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് അമ്മയുടെ സമീപം കിടത്തിയിരിക്കുന്ന കാഴ്ചയാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. അമ്മയെയും നല്ലവണ്ണം ശുശ്രൂഷിച്ചിരിക്കുന്നതാണ് അവർ കണ്ടത്.
4: ഇതൊക്കെ ആര് ചെയ്തു?
3: സ്വാമി ആരെങ്കിലും വിട്ടിട്ടുണ്ടാവും.
1: സ്വാമിയുടെ പടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, അവരാണ് എന്നെ നോക്കിയ ഡോക്ടർ.
2: ആരാ? സ്വാമിയോ? ഡോക്ടറായി വന്നത് സ്വാമി തന്നെ ആയിരുന്നോ?
1: എന്നിട്ട് ഡോക്ടർ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ അവർ മറ്റു രോഗികളെ നോക്കാൻ പോയിരിക്കും. സ്വാമി എത്ര കാരുണ്യവാനാണ് എന്ന് നോക്കൂ. എത്ര അനുപമമായ അനുഗ്രഹവും കാരുണ്യവുമാണ് സ്വാമി അഗതിയായ ആ സ്ത്രീയിൽ വർഷിച്ചത്. സായി, അഗതികൾക്കും ദുഃഖിതർക്കും ശരണമേകുന്ന അങ്ങയുടെ പാദകമലങ്ങളിൽ ഞങ്ങളുടെ വിനീത പ്രണാമങ്ങൾ.
0: ഓം ശ്രീ സായി അനാഥനാഥായ നമഃ.
4: ജയ സായിറാം.
5: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം. റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
6: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.